0: ഒരു മകാം കൊണ്ട് ഏരിയയിലാണ് ചോദിച്ചു. ചേച്ചാ ഞാൻ സോങ് ബ്ലോങ് ടു ടപ്സ് ഓൾ ഗ്രാൻഡ് ഫരി ബ്രാനിനെ
1: ബ്രാൻ
0: ഈ സിംഗ് ഇൻ ദ ട്രെയിൻ ഫ്രം പോർട്ടിലാണ് ഓൾ ട്രെയിൻ ചില ജമ്മൽ ഈസ് ഇൻഡി മേഡിറ്റ് ജെഡി ബിഗ് വൺ അബ്രിജിനൽ പേപ്പിൾ കൂടുതലും ഞമ്മൾ പേപ്പിൾ ജല ജമ്മാർ